ദുരന്തത്താക്കം കുട്ടി പുച്ഛോ ലുലു സർഹരിച്ചു നളീന്ദ്രൊക്കെ ഇളക്കിയോ ഒക്കെ കുക്കുറുക്കൻ pacar kondur kedaton mboten pinaraksri menganti mriksani mring renggeng gapura giya manjing panti pamlengan ing pengajab nedya meminta nugraning Bathara saka petenging penggalik mboten ketungkul netepi sesanggeman lenggah ning kepungkuran deleg deleg kaya jalma kang ketaman Madya Kunjana ing pengajab mung meminta nugraha peparinging Bathara ngejawi saking menika mboten sinakrabawa ing ing pasepen gentiyo kang winuwus linarak nala garing dening Prabu Gudha Dharma geger pangrakan jaba Madya Bala saking manca negara panteng pinanteng tarik tinarik nguningane ana kemula pijak pejaratan digelandang ning alun-alun geger.